ശങ്കരദൂരമുദൈ തുദൈവന്തതുസുപ്തസ്യ തഥൈവൈതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മനഃ ശിവസങ്കല്പമസ്തു യേന കർമ്മ അന്നപസോ മനീഷിണോ യജ്ഞേ കൃണ്വന്തി വിദധേ സുധീരാഃ യദ് പൂർവം യക്ഷ്വമന്തഃ പ്രജാനാം തന്മേ മനഃ ശിവസങ്കല്പമസ്തു യത് പ്രജ്ഞാനമുത ചേതോ ധൃതിശ്ച യ ജ്യോതിരന്തരമൃതം പ്രജാസു യസ്മാന്നരതേ കിഞ്ചന കർമ്മ ക്രിയതേ തന്മേ മനഃ ശിവസങ്കല്പമസ്തു യേനേദം ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗൃഹീതമൃതേന സർവം യേന യജ്ഞസ്ഥായതേ സപ്തഹോതാ തന്മേ മനഃ ശിവസങ്കല്പമസ്തു യസ്മിന് ഋചഃ സാമയജൂഗാഷി യസ്മിന് പ്രതിഷ്ഠിതാ രഥനാഭാവിവാരാഃ യസ്മിഗശ്ചിത്തസർവമോതം പ്രജാനാം തന്മേ മനഃ ശിവസങ്കല്പമസ്തു സുഷാരഥിരശ്വാനി വയം മനുഷ്യാന്നേ നീയതേഭിർശുഭിർവാജിന ഇവ ഹൃത്പ്രതിഷ്ഠം യദചിരം യവിഷ്ഠം തന്മേ മനഃ ശിവസങ്കല്പ